ബംഗാരം മറിയെടുക്കണ്ട, ഐത് പാവയ്ക്ക് ഐതാണി കാണിക്ക, ഈ വിത്തി ഭൂതന് കെട്ടിട്ടു ആകെ മകൻ വെറുതാ. അമ്മ മറിയെടുക്കണ്ടി അച്ഛൻ